0: ഉത്തമ മധ്യമരാത്രി ദോലഹായ്
1: ലൈവ് FM .lk.
2: മഹർഗമട ഹോമാഗമട ഗുഡഗമട www.livefm.lk.